സർവം കർത്താ സർവം കർത്താ സർവം പ്രാണം സർവം ത്രാണം സർവം കർമ്മം സർവം ധർമ്മം സർവം ജുഗുതാ സർവം ഭൂതാ സാവല ശാന്ത ത്വാ പ്രസാദ നമോ നർക്ക നാശേ സദൈവം ഭൃഗാസയ നംഗം സ്വരൂപേ അപംഗം വിഭൂതേ പരമാർത്ഥം പരമാർത്ഥേ സദാ സർവസാധ്യേ അഗാ സ്വരൂപേ നിർബാധ വിഭൂതേ അനംഗി അനാമേ തൃഭംഗീ തൃഗാമേ നൃഭംഗീ സ്വരൂപേ സർവംഗി അനുപേന പോത്രേന പുത്രേന സത്രേന മിത്രേന താത്തേന മാതേന ജാതേന പാത നിർസാക്കം ശ്രീക മിത്തോമിക സദൈവം പ്രവാഹ ആജാഹ ആജാഹ ഭഗവതി ശാന്ത ത്വാ പ്രസാദ കെ ജാഹിർ ഹസൂർ ഹൈ കെ ഹാജർ ഹസൂർ ഹൈ ഹമേശുൽ സലാം ഹൈ സമസ്തുൽ കലാം ഹൈ കെ സാഹിബ് ദിമാഗ് ഹൈ കുസനുൽ ചിരാഗ് ഹൈ കെ കാമൽ കരീം ഹൈ കെ രാജ രഹീം ഹൈ കെ റോജി ദഹന്ദ ഹൈ കെ രാജ ഗ്രഹന്ദ ഹൈ കരീമുൽ കമാൽ ഹൈ കുസനുൽ ജമാൽ ഹൈ ഗരീമുൽ ഖരാജ ഗരീബുൽ നിവാജ ഹൈ ഹരീഫുൽ ശകാന ഹൈ റാസുൽ ഫികാന ഹൈ കലങ്കം പ്രണാസ ഹൈ സമസ്തുൽ നിവാസ ഹൈ അഗഞ്ചുൽ ഗരീമ ഹൈ രജായ രഹീം ഹൈ സമസ്തുൽ സുബാ ഹൈ കെ സാഹിബ് കിരാ ഹൈ കെ നർകം പ്രണാസ ഹൈ ബഹസ്തുൽ നിവാസ ഹൈ കെ സർവുൽ ഗവന ഹൈ മേസുൽ റവന ഹൈ തമാമൽ തമീജ സമസ്തുൽ അസീസ ഹൈ പരം പരമീസ സമസ്തുൽ അദീസ ഹൈ അദേശുൽ അലേഖ മേസുൽ അപേഖ സമീനുൽ സമാ ഹൈ അമീകുൽ ഇമാ ഹൈ കരീമുൽ കമാൽ ഹൈ ജുറത് ജമാൽ ഹൈ കെ അചലം പ്രകാശ കെ മിത്തോ സുബാസ ഹൈ കെ അജബ് സ്വരൂപ ഹൈ കെ മിത്തോ വിഭൂത ഹൈ കെ മിത്തോ പ്രസാ ഹൈ കെ ആത്മ പ്രഭാ ഹൈ കെ അചലം അനംഗ കെ മിത്തോ അഭംഗ മദ്ഭാര ശാന്ത പ്രസാദ മുൻമൻ പ്രണാം ഗുരുമൻ മുദാം അർബർ അഗഞ്ജ് ഹർ നർ പ്രപഞ്ച് അൻഗൻ പ്രണാം മുൻമൻ സ